0: മുതലാളി
1: ആണോ?
0: മട്ട പരിപ്പ് പാൻസിയായി ലൂർ കിലോയ്ക്കായി മിരിസ്കുട് ഗ്രാൻഡിസിയൊക്കെ ദാനോ അത് മുതലാളി മട്ട ഹൊന്നുമ കാലി മിരിസ് ഗ്രാം തുംസിയാക്ക് ദാന്ന്
2: മുതലാളി ആ കാട് മേ ബോടുക്കറാണേ ഐ നെവർ തോട്ട് ആ മട്ട മെഹമ കരായിക്കല ഈ മുതലാളിക്കും കത്ത് മിരിസ്കുടും റസത്ന സരത്ന
3: දන්න අයට කියන්නයි නොදන්න අයට අහන්නයි සෙනසුරාදා උදේ 8ට සම අනුග්‍රහය
4: අදසියවසක් පුරා ජාතියක් විශ්වාසයේ තිබූ ලොතරැයි ලොවේ කිරුළ මහජන සම්පත දැන් සතියේ දින 7ම මහජන සම්පත රටටම සම්පත
5: හවස 4යි විනාඩි 31යි වෙලාව
4: වෙලාව ඔබ වෙත ගෙන ආවේ
6: මහජන හිස පැන දූ කිරුළයි
4: අදසියවසක් පුරා ජාතියක් විශ්වාසයේ තිබූ ලොතරැයි ලොවේ කිරුළ මහජන සම්පත දැන් සතියේ දින 7ම මහජන සම්පත රටටම සම්පත

0: കാല ഫോൺസേക്ക ഷൂറിന് ഗീത എലിയാൻ അച്ചുരോഹണ വീരസിംഹൻ ഗെ സംഗീതേറ്റ് വിശാരദ സുനിൽ സിംഹൻ ഗീതയ ഗായന
1: കരാൻ അധാന കക്തമായി ഗീതയെ പട്ടങ്കാനിദ്ധിമ തീന മുൾമ വചന ദുണ് ഈ വാക്കി എത്രയും പുലുവാ ഗീതയെ ഗ്രഹണ കരകാൻ രുദുരു തുരുവാദുരേക്കാനും ദറുണു തുരുവാദുര തീവണു കട്ടുവാത്തരെ ദിലന സിവുമലിയെ ഇക്കനെ അച്ചരാറ കർക്കശ പരിസരേക്ക് സിവുമലിയാ ദിലനു അന്നേക്കെനായി ഉബായി ജീവന സുവന്ന് തിന്നെ റോസ കുസുമുവാങ്ങി ജീവന പ്യാലത്തിന്റെ ജീവന സുഗന്ധ കിയനക പസ്സിന് ജീവന ഹുസ്മന് മുലിമിന് ജീവന ഹുസ്മ ആ സമാനായി കീല കിയനോ ഗീതരചക ആചാര്യ കാലോ ഫുൻസേക്ക ജീവന സുഗന്ധ മീ ജീവന സുഗന്ധ കൊച്ചര ദയാക്ത കീനോ നാ ഒബായി ജീവന സുഗന്ധിന്റെ റോസ കുസുമ റോസ കുസുമ കൊച്ചര സുഗന്ധത് ഏക അപിട്ട സിന്ധു ഹദ്ദി റോസ മലക സുഗന്ധ ആഗ്രഹണീയ വിന തരമട്ട് മീ ഗീത മട്ട ലങ്ങണം എത്തുകൊട്ട തവയ്ക്ക് തീനോ മിഹിരി റൂസിരി മിഹിരി ജനനി സിതസെനസെ ഒബ ദസുനി അപ്പേ അപ്പിട്ട ഹെമ ദസുനക്കും അപ്പേ സിത സെനസെന്നേന് അപ്പേ സിത വ്യാകൂല വെണ്ണ അപ്പേ സിത കടങ് വെട്ടണോ ഏ സിത സെനസെന ദസുനക് കീല കീയണോ ഏ ഗീതയെ തീന വചന ടിക്കട്ടായി തനുവട്ടായി ഗായനെ തീന ലാലിത്തേട്ടായി മറ്റേ

0: സൗന്ദര്യാത്മക വിയമന സന്തതിയ ദഹര
1: മാനവീയ പ്രേമയെ സൗന്ദര്യാത്മക വിയമന സന്തതിയ ദഹര ആദരണീയ ഭാഗ്യനേ അഭി അത് രൂപണവേദി ചുണ്ടക്കവാ സമക്ക കഥാകരാണ് ഹിതര ധനന ഗീതകയാണ് ബന്ധുര നാണക്കരവസം മികിതെലിയാന്നെ ആ രോഹണ വീരസിംഹന്റെ സംഗീതയായിട്ട് വസന്ത തിലകാംഗനി ഗീത ഗാനാക്കരാന്നെ മേ ഗീതയ മങ്ങിത്തന്റെ മേ നിർമാണയ വേല ഗുവനുദ്രി നാലികാവലി പ്രചാര ആരംഭക അവധിയത് അതിശയ ജനപ്രിയത്തിന് പത്തുന്ന ഗീത ഇങ്ങനെ നാലിക കീപാക് ഇക്ക ദിഗട മേ ഗീത ദിനപത്താം വക എഹന്ന തിബുണു ഗീതയാക് മങ്ങിത്തന്നെ മേ മേ ഗീത കളിൻ കഥാകലാവകെ ലിയാന്നെ പെരുമി കെനക് അപ്പൊ മേക കാന്താവകെ ദൃഷ്ടിയ സാമാന്യൻ കാലക്കനക്കോട്ട മേ ആദരയ കേന വിഷയത്തുലേ അതിവര ഘട്ടനെ തമ്മ മേക്ക് തീയന്നെ ഇങ്ങനെ കാലയാക് ബഹും ആദരണീയവ പ്രേമയൻ ഹമദേമ മേ കിയാകെന ലഗിമിന്നായിട്ട് ഇക്ക സരേട്ടമ ജീവിതേട്ട ആരാധിതയിൻ പെമിനിയാട്ട പശ്ചര മുളിൻ ഹമൂന്ന് അയകെ അകെ നൊതനീയാണ് സാക്കിയനോ മേ തവ ദുരട്ടാത് മേരവട്ടിയും കറക്കറിന്നപ്പാ സമുഖനെ അന്ന് കേല ഹൈ എമ സമുഖനെ അന്ന് കേല കിയാന്ന തരമട്ടും കാന്താവകെ പൗരുഷത്വം തേനവൈ കേല കിനകാൻ ഹരി വട്ടിനോ മുക്കത് അലി ഗലി ഏ പ്രേമേമ വിതവമിൻ ഇന്നവാട്ട വടിയ ഏ തീരനെ ശക്തിമത് ഗഹനിയെ കപ്പിട്ട് ദക്കിന്ന ലഭിരണിസ
2: ഗീതാർത്ഥ്യത്തെ മകേ വിഗ്രഹമങ്കലന്ന മുൽക്കരങ്കി മേക്കെ മുളിമട്ട കേനോന മേ വസന്ത തിലകാംഗനേ കീന ഗായന വേദിനിയ ഗന മീട അവരുദു ഏകാമാർഗ്ഗത വിതര കലിം മം വേല കരന എക്സത് പ്രവൃത്തി പത്ര സമാഗമി കാന്താവ കിന്ന ഉസരിയ കേദല പിലിഗനിമേ നിലധാരിണിയ ലംഗ ഇതിൻ മമ ദക്കമ അന്ദുന ഗത്തയ വസന്ത തിലകാംഗനേ കീന ഉസരിനി എയാ ഗുഡ കന്ദിൻ എതകൊട യാവ കൗരുത് അന്ദുനന്നേ ഹൊന്ത ഇക്കന്നെ ഹൊന്തട്ട എന്തലാ വനം അതകാലെ ബിഹിവന ഗായികാവാൻ വകേ ടിക്ക കൊട്ടട വകേ എമനത്താൻ ടിക്ക സ്റ്റൈലിൻ വകേ നയാ ഗമി കുളകാന്താവക് വിദീട തമ യാഗേ ഹെഡി ദിബ്ബി ഇതിൻ കൗരുത് മേ ആ ഇസ്രായൻ യാനോ മേ ആ ദന്നേ മട ഹിതുന ഏ വകേ കെനക് ലങ്ങട ഗില്ല കഥാ കരന്ന ഓനി ഗില്ല കഥാ കരമ വാടി ഉന ഐതന മം മം ഹവ വസന്ത തില കാംഗനി നീ നീ അനേ യോ ബലംഗയാ മേ ആ മഗേ രസികേ എത്തോട്ട എമുനാമ മമ എയാ ഗന ദനഗത്തമ എയാട്ട ഹിതുന എയാവ ദന്നവനേദ കിയനിക ദെൻ ഗോഡക്കയ വന്ദുനന്നേ നീമ കഥാ കരന്നേ ദെൻ അപ്പി അദ സെൽഫി എക കരി ഗന്നേ ചായ രൂപേകട ഹരി ഇന്നേ അദ കാലെ ഗോഡ ജനപ്രിയ ടിക്ടോക് കർന എമ നിതര ദേവേലി ടെലിവിഷൻ നികിന ഗായി ഗായികാവ നിക്ക അരഗന ഹരി ഐസക വിദ്യർ മീ പുവത് പസാ കച്ചാവ ഗടരി മനോട ദേവേലി വാടല ഇന്ന ഇതിങ് യാരി സതുടുണ നീ മമ കിവ മമ മീ ഗീതേട ഹരി തെരേതായി പെമ്പന്നിന അനി ഹരി ഷോക്കിസ്കില യാ ഹരി സതുടുണ ഇതിങ് തെനദി ഇതു പസ്സേ നീ മമ മീ ഗീതേ ഗീതേ അന്തിമ കോട്ടസട്ട യന അന്തര കോട്ടസൻ മിരിങ്ങു ദിയസോയാ മൂവത് തിയക വിലസേ തവ ദിവ യനു റിസിനേ അവസാൻ പെം കന്തുലത് പുതദുൻ പശു ഒബട്ട പുതന്നട്ട മാലങ്ങ സെനിഹസന ഏകനി അവസാൻ പെം കന്തുലത് ഏ പ്രേമന്തയ നമിൻ ഹേലല ഹമാര തിമ്മെത്തനിദി കോഹോമ മേക അല്ലഗ നിന്നെദ് ഏകനി കന്തുലു കൊച്ചര ഖലന്നെദ് ദസ് ദേകിൻ ദെൻ അപി ഹല ദീനോനി മേ സാഗരയക് തരൻ ഹണ്ടുവ കീല എതകൊട മേ അന്തിമ പെം കന്തുല ബിമട ഹെൽവട പസ്സേ ആയി അണ്ടന്ന അസ്വല കന്തുലു നയ കീല കിയാന തരമട മേക മേ പാർശവേൻ കാന്ത പാർശവേൻ ബഹുമ അതി പാരിശുദ്ധ പ്രേമ